0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്ക് ഏവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. യേശു നല്ല ഇടയൻ എന്ന വിഷയത്തെ ആധാരമാക്കി ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങൾ അടങ്ങിയ ചിന്താമലരുകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം യേശുവിനെ ആടുകളുടെ രക്ഷയ്ക്കു വേണ്ടി ജീവൻ അർപ്പിക്കുന്ന നല്ല ഇടയനായി അവതരിപ്പിക്കുന്നുണ്ട്. മറ്റു സുവിശേഷങ്ങളിലും വിശുദ്ധഗ്രന്ഥത്തിലെ മറ്റു പലയിടങ്ങളിലും ഇടയൻ എന്ന ഒരു ആശയം സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. 23-ാം സങ്കീർത്തനം 1-ാം വാക്യം ഇതിനൊരു ഉദാഹരണമാണ്. അവിടെ സങ്കീർത്തകൻ പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. യേശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 11-ാം വാക്യത്തിൽ കർത്താവ് ഇസ്രായേലിനെ ഭരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഇടയനെപ്പോലെ അവിടുന്ന് തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നു. അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. ദൈവത്തിന്റെ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും മുഖം ഭംഗിയായി വരച്ചുവയ്ക്കുന്ന വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് കടന്നുവരുമ്പോൾ 15-ാം അധ്യായം 3-7 വരെയുള്ള വാക്യങ്ങളിൽ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകുന്ന ഉത്തരവാദിത്വമുള്ള ഇടയനെക്കുറിച്ചും നാം വായിക്കുന്നുണ്ട്. ആദിമകാല ക്രൈസ്തവർ പ്രാർത്ഥനയ്ക്ക് ഒരുമിച്ചുകൂടിയിരുന്ന ഇടങ്ങളിൽ ക്രിസ്തുവിനെ നല്ലിടയന്റെ ചിത്രം ഉപയോഗിച്ച് പ്രതീകാത്മകമായി വരച്ചുവയ്ക്കാറുണ്ടായിരുന്നു. റോമാ സാമ്രാജ്യത്തിന്റെ കാലത്ത് ആദ്യ നൂറ്റാണ്ടുകളിൽ മണ്ണിനടിയിൽ പ്രാർത്ഥനയ്ക്കും മൃതസംസ്കാരത്തിനും ഒക്കെ ഉപയോഗിച്ചിരുന്ന പല കാറ്റക്കൊമ്പുകളിലും നല്ലിടയന്റെ ചിത്രം നമുക്ക് കാണാം. റോമൻ സാമ്രാജ്യത്തിന് കീഴിൽ പിന്നീട് ക്രൈസ്തവ മതസ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടതിനുശേഷവും ഈ ചിത്രം ഉപയോഗത്തിൽ തുടർന്നു പോന്നിരുന്നു. 5-ാം നൂറ്റാണ്ടോടെ ഇന്നു കാണുന്ന നല്ലിടയന്റെ ചിത്രങ്ങൾ പോലെ കൂടുതൽ സമ്പന്നമായ വസ്ത്രങ്ങളും പ്രഭാവലയവും ഒക്കെയുള്ള ചിത്രീകരണ ശൈലിയിലേക്ക് ഇത് കടന്നുവരുന്നുണ്ട്. ഫോറോ റൊമാനോ എന്നറിയപ്പെടുന്ന പഴയ റോമൻ നഗരഭാഗത്ത് 5-ാം നൂറ്റാണ്ടിൽ പണി ചെയ്യപ്പെട്ടുവെന്നു കരുതപ്പെടുന്ന വിശുദ്ധരായ കോസ്മ, ഡാമിയൻ എന്നിവരുടെ നാമത്തിലുള്ള ദേവാലയത്തിൽ ഇതുപോലൊരു ചിത്രമുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് കടന്നുവരുമ്പോൾ ജെറമിയ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായത്തിൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്റെ ജനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്റെ മേച്ചിൽ സ്ഥലത്തെ ആടുകൾ എന്നാണ്. തന്റെ ജനത്തെ സംരക്ഷിക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇടയന്മാർ തങ്ങളുടെ കടമ മറന്ന് ആട്ടിൻകൂട്ടത്തെ ചിതറിച്ചുവെന്ന് യഹോവ പരിതപിക്കുന്നുണ്ട്. താൻ പരിപാലിക്കുവാനായി ഏൽപ്പിച്ച തന്റെ ആട്ടിൻപറ്റത്തെ ചിതറിയോടിച്ച, വിവിധ ദേശങ്ങളിലേക്ക് അവരെ ആട്ടിപ്പായിച്ച ഇടയന്മാർക്കുനേരെ അവിടുത്തെ ക്രോധം ഉയരുന്നു. ചിതറിക്കപ്പെട്ട ആടുകളെ തന്റെ ആലയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയാണ് ദൈവം ഈ വചനഭാഗത്ത് അറിയിക്കുന്നത്. സുരക്ഷിതമായ ഒരിടമാണ് ദൈവം അവർക്ക് വാഗ്ദാനം ചെയ്യുന്നത്. പഴയ നിയമത്തിലുടനീളം ദൈവം തന്നെ തന്റെ ജനത്തെ നയിക്കുന്നത് നാം കാണുന്നുണ്ട്. അവന്റെ ആടുകൾ ഇസ്രായേൽ ജനം എല്ലായ്പ്പോഴും അനുസരണയുള്ളവരായിരുന്നില്ല. എങ്കിലും തിരികെ തന്റെ ആലയിലേക്ക് ഓരോ പ്രവാചകരിലൂടെയും പിതാക്കന്മാരിലൂടെയും ദൂതന്മാരിലൂടെയും തന്റെ ജനത്തെ അവൻ തിരികെ കൊണ്ടുവരുന്നുണ്ട്. മരുഭൂമിയിൽ ലക്ഷ്യമില്ലാതെ അലയുന്ന ഇസ്രായേലിന് ദൈവം വഴികാട്ടിയാകുന്നതും നാം പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ വായിക്കുന്നുണ്ട്. തേനും പാലുമൊഴുകുന്ന വാഗ്ദത്ത ഭൂമിയിലേക്ക്, പച്ചയായ പുൽമേടുകളിലേക്ക് അവൻ തന്റെ ജനത്തെ നയിക്കുന്നു. തന്റെ ആടുകളെ മേയ്ക്കുവാൻ വ്യത്യസ്തമായൊരു പദ്ധതിയും അവനൊരുക്കിയിട്ടുണ്ട്. ഇനിമേൽ ദൈവജനത്തിന്, ദൈവത്തിന്റെ ആലയിലെ അജഗണത്തിന് ഭയപ്പെടുകയോ വേവലാതിപ്പെടുകയോ വേണ്ട. കാരണം അവരെ മേയ്ക്കുന്നതിന് നല്ല ഇടയന്മാരെ നിയോഗിക്കാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നു. ദാവീദിന്റെ വംശത്തിൽ നീതിയുടെ ശാഖ മുളപ്പിക്കാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ പുതിയ നിയമത്തിലേക്ക് കടന്നുവരുന്നതിനു മുൻപു തന്നെ ഇസ്രായേൽ ജനത്തിന് പരിചിതമായ വാക്കുകളാണ് ഇടയനും ആടുകളും എന്നത്. ഈയൊരു ചിന്ത വ്യക്തമായി അറിയാവുന്ന ജനത്തോടാണ് യേശു താൻ നല്ല ഇടയനാണെന്ന്, ആടുകളെ പിതാവിന്റെ ആലയിലേക്ക് നയിക്കുന്ന സ്വജീവനേകുന്ന യഥാർത്ഥ ഇടയനാണെന്ന് പറയുന്നത്. വിശുദ്ധ യോഹന്നാൻ താനെഴുതിയ സുവിശേഷത്തിലെ 10-ാം അധ്യായത്തിന്റെ ആദ്യ പകുതി മുഴുവനും ഇടയന്മാരുമായി ബന്ധപ്പെട്ട് യേശു പറഞ്ഞ വാക്കുകൾ എഴുതുവാനാണ് നീക്കിവയ്ക്കുക. കൂലിക്കാരും ആത്മാർത്ഥതയില്ലാത്തതുമായ ഇടയന്മാരും നല്ല ഇടയന്മാരും തമ്മിലുള്ള വ്യത്യാസം ആടുകളോടുള്ള അവരുടെ സമർപ്പണബോധവുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് തിരിച്ചറിയാനാവുക. പഴയ പുതിയ നിയമകാലങ്ങളിലെ ചില ഇടയന്മാരെങ്കിലും യേശു പറയുന്ന മോശം ഇടയന്മാരുടെ ഗണത്തിൽപ്പെടുന്നവരാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇത്തരം ഇടയന്മാരെക്കുറിച്ച് യേശു പറയുന്നത് ഇങ്ങനെയാണ്: ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത്

വേണ്ടി ആടുകളെ ഉപയോഗിക്കുന്ന ആടുകളുടെമേൽ കരുണയ്ക്കു പകരം നിയമത്തിന്റെ കാഠിന്യമേറുന്ന ചാട്ടവാറവുങ്ങുന്ന കള്ള ഇടയന്മാർ. ഇതിനൊരു ഉദാഹരണമായി നിൽക്കുന്നത് നല്ലിടയനെക്കുറിച്ചുള്ള ഭാഗമടങ്ങുന്ന 10-ാം അധ്യായത്തിന് തൊട്ടുമുൻപ് സുവിശേഷകൻ പറഞ്ഞുവയ്ക്കുന്ന ഒരു കൂട്ടം മനുഷ്യരാണ്. യേശു സുഖപ്പെടുത്തിയ അന്ധനായ മനുഷ്യനെ യേശുവിനെക്കുറിച്ച് അവൻ ദൈവത്തിൽ നിന്നുള്ളവനാണെന്ന് സാക്ഷ്യമേകി എന്ന ഒരു കുറ്റം അവന്റെ മേൽ ആരോപിച്ചുകൊണ്ട് ഫരിസേയർ പുറത്താക്കി എന്ന് നാം യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 9-ാം അധ്യായം അവസാന ഭാഗത്ത് വായിക്കുന്നുണ്ട്. സാബത്തു ദിവസം നന്മ ചെയ്യാൻ പോലും മനുഷ്യരെ അനുവദിക്കാത്ത, ആടുകളുടെ നന്മ ആഗ്രഹിക്കാത്ത കപടവേഷധാരികളായ ഇടയന്മാരാണവർ. ആത്മീയാന്ധത ബാധിച്ച് നന്മയെന്തെന്ന് തിരിച്ചറിഞ്ഞിട്ടും നിയമത്തിന്റെയും നൂലാമാലകളുടെയും മറവിൽ ആടുകൾക്ക് നീതി നിഷേധിക്കുന്ന കൂലിക്കാർ. ആടുകൾക്കിടയിൽ സ്വരമുയർത്തുന്നവരെല്ലാം നല്ല ഇടയന്മാരാകണമെന്നില്ല. പിൻവാതിലിലൂടെ അർഹതയില്ലാതെ കച്ചവട തന്ത്രങ്ങളിലൂടെ ഇടയന്റെ വേഷമണിയുന്ന, ദൈവജനത്തിന്റെ നന്മയ്ക്കുവേണ്ടി അധ്വാനിക്കാൻ തയ്യാറാകാത്ത എത്രയോ ഇടയന്മാരെ ഇസ്രായേൽ കണ്ടിട്ടുണ്ട്. കൂലിക്കാരും കവർച്ചക്കാരും ചേർന്ന് തന്റെ ജനത്തിന്റെ ജീവിതം ദുസ്സഹമാക്കുമ്പോൾ യഥാർത്ഥവാതിലിലൂടെ പിതാവിൽ നിന്ന് നിയോഗമേറ്റുവാങ്ങി കടന്നുവരുന്ന നല്ല ഇടയനായി യേശു തന്നെത്തന്നെ അവതരിപ്പിക്കുന്നു. ആടിന്റെ ചൂരറിയുന്ന, ഗന്ധമറിയുന്ന, അവയുടെ വിശപ്പും ദാഹവും തിരിച്ചറിയുന്ന ആത്മാർത്ഥതയുള്ള ഇടയൻ. യേശുവിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നതുപോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഫരിസേയർ തള്ളിക്കളയുന്ന അന്ധനെപ്പോലെ മുറിവുകളേറ്റ ആലയിൽ നിന്ന് അകറ്റപ്പെട്ട ഒരുപാട് ജീവിതങ്ങൾ തന്റെ പിതാവിന്റെ അജഗണത്തിലുണ്ടെന്ന് തിരിച്ചറിയുന്ന യേശു കൂലിക്കാരെപ്പോലെ പെരുമാറിയിരുന്ന അന്നത്തെ ഇടയന്മാർക്ക് മുന്നിൽ പിതാവിനോട് ചേർന്നു നിൽക്കുന്ന, അവിടുത്തെ ഹൃദയമറിയുന്ന തന്റെ ജീവിതം പിതാവിന്റെ അജഗണത്തിന് മുന്നിൽ തുറന്നുവയ്ക്കുന്നു. ചിതറിപ്പോയ ഇസ്രായേൽ ജനത്തെ, യഥാർത്ഥ ഇടയനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അജഗണത്തെ ദൈവത്തിന്റെ ആലയിലേക്ക് ഒരു ഗണമായി നയിക്കുവാനാണ് അവൻ സ്വജീവൻ നൽകുന്നത്. ദൈവജനത്തെ മനസ്സിലാക്കുന്ന, അവരെ പേരു ചൊല്ലിവിളിക്കുന്ന, അവർക്ക് മുൻപേ നടക്കുന്ന ഏത് ബുദ്ധിമുട്ടേറിയ മരണത്തിന്റെ താഴ്വരകളിലൂടെയും കാൽവരികളിലൂടെയും ദൈവത്തിന്റെ അജഗണത്തെ നയിക്കാൻ പോന്ന, അവർക്കായി ജീവനേകുന്ന നല്ലിടയനാണവൻ. പിതാവാണ് തന്നെ അയച്ചതെന്ന് പലവരു പല രീതികളിലൂടെ അവൻ തന്റെ ജനത്തോട് വിളിച്ചു പറയുന്നുണ്ട്. പിതാവിലേക്ക് അവന്റെ ജനത്തെ നയിക്കേണ്ട നിയോഗമാണ് നല്ലയിടയനായ യേശു ഏറ്റെടുത്തിരിക്കുന്നത്. അജഗണത്തിന് വഴികാട്ടിയാകേണ്ട ദൈവപുത്രന്റെ സ്വരവും സ്വഭാവവുമാണ് യേശുവിന്റെ വാക്കുകളിലും പ്രവൃത്തികളിലും നാം കാണുക. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യത്തിൽ യേശു നല്ലയിടയന്റെ സ്വഭാവം വ്യക്തമാക്കുന്നുണ്ട്. ആടുകൾക്കു വേണ്ടി ജീവനർപ്പിക്കുന്നവനാണ് നല്ലയിടയൻ. ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് സ്വജീവൻ രക്ഷിക്കാനായി ഓടിപ്പോകുന്നവനല്ല നല്ല ഇടയൻ. ആടുകളെ ഒരുമിച്ചു കൂട്ടുന്ന ആലയുടെ വാതിലായി തുറന്നുകിടക്കുന്ന ഭാഗത്തിന് കുറുകെയാണ് സാധാരണ ഇടയന്മാർ കിടക്കുകയെന്ന് നാമൊക്കെ കേട്ടിട്ടുണ്ട്. കാരണം ആടിനെ കൊന്നു തിന്നുവാൻ വരുന്ന മൃഗങ്ങളാകട്ടെ, അവയെ കട്ടുകൊണ്ടുപോകുവാൻ വരുന്ന കള്ളന്മാരാകട്ടെ, ഇടയനുറങ്ങുന്ന ഇടം കടന്നുവേണം ആടുകളുടെ അടുത്തെത്താൻ. ഒരിടയനെ മറികടന്ന് ആടുകൾക്കരികിലേക്ക് പോകാൻ ഇരുവരും മടിക്കും. എന്നാൽ ആടുകളെക്കുറിച്ച് കൂടുതലൊന്നും വിചാരമില്ലാത്ത കൂലിക്കാരാകട്ടെ സൗകര്യമായി ഉറങ്ങാൻ പറ്റുന്ന ഇടങ്ങളിലേക്ക് മാറിയാണുറങ്ങുക. ആടുകളിലൊന്ന് നഷ്ടപ്പെട്ടാലും തന്റെ ഉറക്കത്തിന് ഭംഗം വരരുത്, തനിക്ക് ആപത്തുകളൊന്നും വരരുത് എന്ന ചിന്തയാണ് കൂലിക്കാരനായ ഇടയനെ നയിക്കുക. നല്ല ഇടയന്റെ ചിത്രം വളരെ ഭംഗിയുള്ളതും ആകർഷകവുമായി യേശു വരച്ചുവയ്ക്കുമ്പോൾ പലരുടെയും ഉള്ളിൽ ഒരു ചോദ്യമുയർന്നേക്കാം. എവിടെയാണ് ഇതുപോലെ കുറച്ച് ആടുകൾക്കു വേണ്ടി ജീവൻ കളയാൻ തയ്യാറാകുന്ന ഒരു ആട്ടിടയനുണ്ടാവുക? എന്നാൽ സോമനസാലെ, തന്റെ ജീവിതം മനുഷ്യരുടെ രക്ഷയ്ക്കായി ബലിയർപ്പിക്കുവാൻ തയ്യാറാകുന്ന ദൈവപുത്രന്റെ ജീവിതം മുന്നിലുള്ളപ്പോൾ നല്ല ഇടയന്റെ ഉപമ വ്യർത്ഥമല്ലെന്ന് നമുക്കറിയാം. തന്റെ ജീവൻ ദൈവത്തിന്റെ അജഗണത്തിനായി നൽകിയവനാണവൻ. ജീവിച്ചിരിക്കുമ്പോഴും മരണത്തിലും പിതാവിന്റെ ഹിതം നിറവേറ്റുവാനും ജനത്തിന് രക്ഷകരകതമാകുവാനുമാണ് യേശു സ്വയം സമർപ്പിക്കുന്നത്. പിതാവിനോട് ചേർന്നു നിന്നുകൊണ്ട് ജനത്തിന്റെ രക്ഷയ്ക്കായി കുരിശിൽ സമർപ്പിക്കപ്പെട്ട ജീവിതം. യേശുവിന്റെ മാതൃകയിൽ ദൈവജനത്തെ നയിക്കുവാനുള്ള ഓരോ ഇടയന്മാരുടെയും സഹോദരങ്ങൾക്ക് ജീവിതത്തിൽ ദൈവത്തിലേക്കുള്ള ചൂണ്ടുപലകകളും കൈത്താങ്ങുകളുമാകുവാനുള്ള ഓരോ ക്രൈസ്തവരുടെയും വിളികൾ തിരിച്ചറിഞ്ഞ് ജീവിക്കാനാണ് നാം എല്ലാവരും

ലിഖ്യപ്പെട്ടിരിക്കുന്നത് എന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ നല്ല ഇടയന്റെ ചിത്രം നമ്മുടെ മുന്നിൽ വയ്ക്കുന്നുണ്ട്. നല്ല ഇടയനായ യേശുവിനെപ്പോലെ സ്വാർത്ഥതയില്ലാതെ ജീവിതം ദൈവജനത്തിനായി നൽകുന്ന ആട്ടിടയന്മാരെക്കുറിച്ചുള്ള ചിന്ത നല്ല ഇടയൻ എന്ന പ്രയോഗം നമ്മുടെ മുന്നിൽ വയ്ക്കുന്നുണ്ട്. എന്നാൽ തങ്ങളുടെ ഇടയനോടൊത്ത് ഇടയന്റെ വിളികേട്ട് നടക്കുന്ന ആടുകളുടെ ഒരു ചിത്രം കൂടി നല്ല ഇടയന്റെ ഉപമ നമുക്ക് മുന്നിൽ കാട്ടിത്തരുന്നുണ്ട്. യഥാർത്ഥ ഇടയസ്വരം തിരിച്ചറിയുന്ന ഇടയന്റെ പിന്നാലെ മാത്രം സഞ്ചരിക്കുന്ന ആടുകൾ, അപരിചിതനിൽ നിന്ന് ഓടിയകലാൻ, ദൈവത്തിന്റെ ആലയിൽ നിന്ന് ആടുകളെ അകറ്റുന്ന സ്വരങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള കഴിവ് ആടുകൾക്കുണ്ടാകണം. പഴയകാലത്ത് ചില ആലകളിൽ പല ഇടയന്മാരുടെ ആടുകളുണ്ടാകുമായിരുന്നു. അവയെ വേർതിരിച്ചറിയാൻ ഏതെങ്കിലും അടയാളങ്ങൾ അവയുടെ മേലുണ്ടാകും. എന്നാൽ പ്രഭാതത്തിൽ ഇടയൻ വിളിക്കുമ്പോൾ അനേകം സ്വരങ്ങളിൽ തങ്ങളുടെ ഇടയന്റെ സ്വരം തിരിച്ചറിഞ്ഞ് അവനു പിന്നാലെ അവ പുറത്തേക്കിറങ്ങി വരും. യേശുവിന്റെ സ്വരം കേട്ട് അവൻ തങ്ങളെ പേരെടുത്തു വിളിക്കുന്നത് കേട്ടാണ് ഓരോ ശിഷ്യന്മാരും അവനു പിന്നാലെ നടന്നത്. ഇടയന്റെ സ്വരം തിരിച്ചറിഞ്ഞ് അവനാകുന്ന വാതിലിലൂടെ പിതാവിന്റെ ആലയിലേക്ക് നടക്കുവാനുള്ള വിവേകവും തിരിച്ചറിവുമാണ് വിശ്വാസം നമ്മിൽ നിറയ്ക്കേണ്ടത്. ദൈവജനത്തെ നയിക്കുവാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇടയർ അധികാരത്തിന്റെയും സ്ഥാനമോഹത്തിന്റെയും പ്രലോഭനങ്ങളിൽപ്പെട്ട് തങ്ങളുടെ കടമകൾ മറന്നപ്പോൾ നിയമത്തിന്റെയും ആചാരങ്ങളുടെയും നൂലാമാലകളിൽ ജനങ്ങളെ കുരുക്കിയിട്ട് യഥാർത്ഥ ദൈവിക ചിന്തയിൽ നിന്ന് അവരെ അകറ്റിയപ്പോൾ ദൈവപുത്രനായ ക്രിസ്തു ഒരു യഥാർത്ഥ നല്ല ഇടയൻ ആരാണ് എന്ന് തന്റെ ജീവിതം കൊണ്ടും വാക്കുകൾ കൊണ്ടും പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു സുവിശേഷ ഭാഗമാണ് വിശുദ്ധ യോഹന്നാന്റെ 10-ാം അധ്യായം. കപട ഇടയന്മാരുടെയും കൂലിക്കാരുടെയും മുന്നിൽ തന്റെ ധന്യമായ ജീവിതം മുൻനിർത്തിയാണ് അവൻ പഠിപ്പിക്കുന്നത്. ദൈവഹിതം ദൈവജനത്തെ അറിയിക്കുവാനെത്തിയ അവരെ ഓരോരുത്തരെയും അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ പേരുചൊല്ലി വിളിക്കുന്ന, അവരെ ചേർത്തുപിടിക്കുന്ന സുഭിക്ഷമായ ദൈവസ്നേഹത്തിന്റെ നിത്യരക്ഷയുടെ പുൽപ്പരപ്പുകളിലേക്ക് അവരെ നയിക്കുന്ന, ദൈവജനത്തിന് ജീവനുണ്ടാകുവാനായി തന്റെ ജീവനേകുവാൻ തയ്യാറാകുന്ന നല്ല ഇടയൻ. എന്നാൽ ഈ വചനഭാഗം നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന രണ്ടാമതൊരു കാര്യം കൂടിയുണ്ടെന്ന് നാം കണ്ടു. ഇടയന്റെ സ്വരത്തിനായി കാത്തിരിക്കുന്ന, അവന്റെ സ്വരം തിരിച്ചറിയുന്ന ഒരു ദൈവജനമായി കർത്താവിന്റെ ആലയിൽ തുടരുവാനുള്ള ഒരു ക്ഷണം കൂടി യേശു ഇന്ന് നമുക്കു മുന്നിൽ വയ്ക്കുന്നുണ്ട്. ദൈവജനത്തെ നയിക്കുന്നവർ വ്യക്തി താൽപ്പര്യങ്ങളും സ്വാർത്ഥതയും അവസാനിപ്പിച്ച് ദൈവഹിതമനുസരിച്ച് ദൈവത്തിന്റെ ആലയിലേക്ക് അവരെ നയിക്കട്ടെ. അതേസമയം ദൈവത്തിന്റെ അജഗണമെന്ന നിലയിൽ, മനസാക്ഷിയിൽ, തിരുവചനത്തിൽ ദൈവം നിയോഗിച്ച നല്ല ഇടയന്മാരുടെ വാക്കുകളിൽ യഥാർത്ഥ ദൈവസ്വരം തിരിച്ചറിയാനും സ്വർഗരാജ്യത്തിന്റെ വിശുദ്ധിയെ ലക്ഷ്യമാക്കി ഈ ഭൂമിയിൽ ജീവിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. നല്ല ഇടയനായ യേശുവിന്റെ പിന്നാലെ വിശ്വസ്തതയോടെ സഞ്ചരിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശു നല്ല ഇടയൻ എന്ന വിഷയത്തെ ആധാരമാക്കി ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ ചിന്താമലരുകളിൽ നിങ്ങൾ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. ജോബി കാവാലം എഴുതി, പീറ്റർ ചേരാനെല്ലൂർ സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം കെസ്റ്റർ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. യേശു നല്ല ഇടയൻ എന്ന വിഷയത്തെ ആധാരമാക്കി ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങൾ അടങ്ങിയ ചിന്താമലരുകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം യേശുവിനെ ആടുകളുടെ രക്ഷയ്ക്കു വേണ്ടി ജീവൻ അർപ്പിക്കുന്ന നല്ല ഇടയനായി അവതരിപ്പിക്കുന്നുണ്ട്. മറ്റു സുവിശേഷങ്ങളിലും വിശുദ്ധഗ്രന്ഥത്തിലെ മറ്റു പലയിടങ്ങളിലും ഇടയൻ എന്ന ഒരു ആശയം സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. 23-ാം സങ്കീർത്തനം 1-ാം വാക്യം ഇതിനൊരു ഉദാഹരണമാണ്. അവിടെ സങ്കീർത്തകൻ പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. യേശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 11-ാം വാക്യത്തിൽ കർത്താവ് ഇസ്രായേലിനെ ഭരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഇടയനെപ്പോലെ അവിടുന്ന് തന്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുന്നു. അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. ദൈവത്തിന്റെ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും മുഖം ഭംഗിയായി വരച്ചുവയ്ക്കുന്ന വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് കടന്നുവരുമ്പോൾ 15-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകുന്ന ഉത്തരവാദിത്വമുള്ള ഇടയനെക്കുറിച്ചും നാം വായിക്കുന്നുണ്ട്. ആദിമകാല ക്രൈസ്തവർ പ്രാർത്ഥനയ്ക്ക് ഒരുമിച്ചുകൂടിയിരുന്ന ഇടങ്ങളിൽ ക്രിസ്തുവിനെ നല്ലിടയന്റെ ചിത്രം ഉപയോഗിച്ച് പ്രതീകാത്മകമായി വരച്ചുവയ്ക്കാറുണ്ടായിരുന്നു. റോമാ സാമ്രാജ്യത്തിന്റെ കാലത്ത് ആദ്യനൂറ്റാണ്ടുകളിൽ മണ്ണിനടിയിൽ പ്രാർത്ഥനയ്ക്കും മൃതസംസ്കാരത്തിനും ഒക്കെ ഉപയോഗിച്ചിരുന്ന പല കാറ്റക്കൊമ്പുകളിലും നല്ലിടയന്റെ ചിത്രം നമുക്കു കാണാം. റോമൻ സാമ്രാജ്യത്തിന് കീഴിൽ പിന്നീട് ക്രൈസ്തവ മതസ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടതിനുശേഷവും ഈ ചിത്രം ഉപയോഗത്തിൽ തുടർന്നു പോന്നിരുന്നു. 5-ാം നൂറ്റാണ്ടോടെ ഇന്നു കാണുന്ന നല്ലിടയന്റെ ചിത്രങ്ങൾ പോലെ കൂടുതൽ സമ്പന്നമായ വസ്ത്രങ്ങളും പ്രഭാവലയവും ഒക്കെയുള്ള ചിത്രീകരണ ശൈലിയിലേക്ക് ഇത് കടന്നുവരുന്നുണ്ട്. ഫോറോ റൊമാനോ എന്നറിയപ്പെടുന്ന പഴയ റോമൻ നഗരഭാഗത്ത് 5-ാം നൂറ്റാണ്ടിൽ പണി ചെയ്യപ്പെട്ടുവെന്നു കരുതപ്പെടുന്ന വിശുദ്ധരായ കോസ്മ, ഡാമിയൻ എന്നിവരുടെ നാമത്തിലുള്ള ദേവാലയത്തിൽ ഇതുപോലൊരു ചിത്രമുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് കടന്നുവരുമ്പോൾ ജെറമിയ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായത്തിൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്റെ ജനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്റെ മേച്ചിൽ സ്ഥലത്തെ ആടുകൾ എന്നാണ്. തന്റെ ജനത്തെ സംരക്ഷിക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇടയന്മാർ തങ്ങളുടെ കടമ മറന്ന് ആട്ടിൻകൂട്ടത്തെ ചിതറിച്ചുവെന്ന് യഹോവ പരിതപിക്കുന്നുണ്ട്. താൻ പരിപാലിക്കുവാനായി ഏൽപ്പിച്ച തന്റെ ആട്ടിൻപറ്റത്തെ ചിതറിയോടിച്ച, വിവിധ ദേശങ്ങളിലേക്ക് അവരെ ആട്ടിപ്പായിച്ച ഇടയന്മാർക്കുനേരെ അവിടുത്തെ ക്രോധം ഉയരുന്നു. ചിതറിക്കപ്പെട്ട ആടുകളെ തന്റെ ആലയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയാണ് ദൈവം ഈ വചനഭാഗത്ത് അറിയിക്കുന്നത്. സുരക്ഷിതമായ ഒരിടമാണ് ദൈവം അവർക്ക് വാഗ്ദാനം ചെയ്യുന്നത്. പഴയ നിയമത്തിലുടനീളം ദൈവം തന്നെ തന്റെ ജനത്തെ നയിക്കുന്നത് നാം കാണുന്നുണ്ട്. അവന്റെ ആടുകൾ ഇസ്രായേൽ ജനം എല്ലായ്പ്പോഴും അനുസരണയുള്ളവരായിരുന്നില്ല. എങ്കിലും തിരികെ തന്റെ ആലയിലേക്ക് ഓരോ പ്രവാചകരിലൂടെയും പിതാക്കന്മാരിലൂടെയും ദൂതന്മാരിലൂടെയും തന്റെ ജനത്തെ അവൻ തിരികെ കൊണ്ടുവരുന്നുണ്ട്. മരുഭൂമിയിൽ ലക്ഷ്യമില്ലാതെ അലയുന്ന ഇസ്രായേലിന് ദൈവം വഴികാട്ടിയാകുന്നതും നാം പഴയ നിയമഗ്രന്ഥങ്ങളിൽ വായിക്കുന്നുണ്ട്. തേനും പാലുമൊഴുകുന്ന വാഗ്ദത്ത ഭൂമിയിലേക്ക്, പച്ചയായ പുൽമേടുകളിലേക്ക് അവൻ തന്റെ ജനത്തെ നയിക്കുന്നു. തന്റെ ആടുകളെ മേയ്ക്കുവാൻ വ്യത്യസ്തമായൊരു പദ്ധതിയും അവനൊരുക്കിയിട്ടുണ്ട്. ഇനിമേൽ ദൈവജനത്തിന്, ദൈവത്തിന്റെ ആലയിലെ അജഗണത്തിന് ഭയപ്പെടുകയോ വേവലാതിപ്പെടുകയോ വേണ്ട. കാരണം അവരെ മേയ്ക്കുന്നതിന് നല്ല ഇടയന്മാരെ നിയോഗിക്കാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നു. ദാവീദിന്റെ വംശത്തിൽ നീതിയുടെ ശാഖ മുളപ്പിക്കാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ പുതിയ നിയമത്തിലേക്ക് കടന്നുവരുന്നതിനു മുൻപ് തന്നെ ഇസ്രായേൽ ജനത്തിന് പരിചിതമായ വാക്കുകളാണ് ഇടയനും ആടുകളും എന്നത്. ഈയൊരു ചിന്ത വ്യക്തമായി അറിയാവുന്ന ജനത്തോടാണ് യേശു താൻ നല്ല ഇടയനാണെന്ന്, ആടുകളെ പിതാവിന്റെ ആലയിലേക്ക് നയിക്കുന്ന, സ്വജീവനേകുന്ന യഥാർത്ഥ ഇടയനാണെന്ന് പറയുന്നത്. വിശുദ്ധ യോഹന്നാൻ താൻ എഴുതിയ സുവിശേഷത്തിലെ 10-ാം അധ്യായത്തിന്റെ ആദ്യ പകുതി മുഴുവനും ഇടയന്മാരുമായി ബന്ധപ്പെട്ട് യേശു പറഞ്ഞ വാക്കുകൾ എഴുതുവാനാണ് നീക്കിവയ്ക്കുക. കൂലിക്കാരും ആത്മാർത്ഥതയില്ലാത്തതുമായ ഇടയന്മാരും നല്ല ഇടയന്മാരും തമ്മിലുള്ള വ്യത്യാസം ആടുകളോടുള്ള അവരുടെ സമർപ്പണബോധവുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് തിരിച്ചറിയാനാവുക. പഴയ പുതിയ നിയമകാലങ്ങളിലെ ചില ഇടയന്മാരെങ്കിലും യേശു പറയുന്ന മോശം ഇടയന്മാരുടെ ഗണത്തിൽപ്പെടുന്നവരാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇത്തരം ഇടയന്മാരെക്കുറിച്ച് യേശു പറയുന്നത് ഇങ്ങനെയാണ്: ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ചുകളയുകയും ചെയ്യുന്നു. തന്റെ സ്വന്തമെന്നു കരുതി ആടുകളെ സ്നേഹിക്കാൻ ഒരു കൂലിക്കാരന് എളുപ്പമല്ല. ആടുകളുടെ സംരക്ഷണവും ഭക്ഷണവുമൊക്കെ കടമയായി മാത്രം കാണുന്ന, കൂലിക്കുവേണ്ടി ഇടയവേഷമണിയുന്ന ആളുകളായി പല ഇടയന്മാരും അധപതിച്ചിട്ടുണ്ട്. സുവിശേഷത്തിൽ ദൈവത്തിന്റെ ആലയിലെ ദൈവജനമെന്ന ആടുകളുടെ അടുത്തേക്ക് വരുന്ന മറ്റൊരു കൂട്ടർ കള്ളന്മാരും കവർച്ചക്കാരുമാണ്, പിൻവാതിലിലൂടെ കടന്നുവരുന്നവർ. നേരായ മാർഗമറിഞ്ഞിട്ടും സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കുവേണ്ടി ആടുകളെ ഉപയോഗിക്കുന്ന, ആടുകളുടെ മേൽ കരുണയ്ക്കു പകരം നിയമത്തിന്റെ കാഠിന്യമേറുന്ന ചാട്ടവാറൊഴുകുന്ന കള്ള ഇടയന്മാർ. ഇതിനൊരു ഉദാഹരണമായി നിൽക്കുന്നത് നല്ലിടയനെക്കുറിച്ചുള്ള ഭാഗമടങ്ങുന്ന 10-ാം അധ്യായത്തിന് തൊട്ടുമുൻപ് സുവിശേഷകൻ പറഞ്ഞുവയ്ക്കുന്ന ഒരു കൂട്ടം മനുഷ്യരാണ്. യേശു സുഖപ്പെടുത്തിയ അന്ധനായ മനുഷ്യനെ യേശുവിനെക്കുറിച്ച് അവൻ ദൈവത്തിൽ നിന്നുള്ളവനാണെന്ന് സാക്ഷ്യമേകി എന്ന ഒരു കുറ്റം അവന്റെ മേൽ ആരോപിച്ചുകൊണ്ട് ഫരിസേയർ പുറത്താക്കി എന്ന് നാം യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 9-ാം അധ്യായം അവസാന ഭാഗത്ത് വായിക്കുന്നുണ്ട്. സാബത്തു ദിവസം നന്മ ചെയ്യാൻ പോലും മനുഷ്യരെ അനുവദിക്കാത്ത, ആടുകളുടെ നന്മ ആഗ്രഹിക്കാത്ത കപടവേഷധാരികളായ ഇടയന്മാരാണവർ. ആത്മീയാന്ധത ബാധിച്ച് നന്മയെന്തെന്ന് തിരിച്ചറിഞ്ഞിട്ടും നിയമത്തിന്റെയും നൂലാമാലകളുടെയും മറവിൽ ആടുകൾക്ക് നീതി നിഷേധിക്കുന്ന കൂലിക്കാർ. ആടുകൾക്കിടയിൽ സ്വരമുയർത്തുന്നവരെല്ലാം നല്ല ഇടയന്മാരാകണമെന്നില്ല. പിൻവാതിലിലൂടെ അർഹതയില്ലാതെ കച്ചവടതന്ത്രങ്ങളിലൂടെ ഇടയന്റെ വേഷമണിയുന്ന, ദൈവജനത്തിന്റെ നന്മയ്ക്കുവേണ്ടി അധ്വാനിക്കാൻ തയ്യാറാകാത്ത എത്രയോ ഇടയന്മാരെ ഇസ്രായേൽ കണ്ടിട്ടുണ്ട്. കൂലിക്കാരും കവർച്ചക്കാരും ചേർന്ന് തന്റെ ജനത്തിന്റെ ജീവിതം ദുസ്സഹമാക്കുമ്പോൾ യഥാർത്ഥവാതിലിലൂടെ പിതാവിൽ നിന്ന് നിയോഗമേറ്റുവാങ്ങി കടന്നുവരുന്ന നല്ല ഇടയനായി യേശു തന്നെത്തന്നെ അവതരിപ്പിക്കുന്നു. ആടിന്റെ ചൂരറിയുന്ന, ഗന്ധമറിയുന്ന, അവയുടെ വിശപ്പും ദാഹവും തിരിച്ചറിയുന്ന ആത്മാർത്ഥതയുള്ള ഇടയൻ. യേശുവിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നതുപോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഫരിസേയർ തള്ളിക്കളയുന്ന അന്ധനെപ്പോലെ മുറിവുകളേറ്റ ആലയിൽ നിന്ന് അകറ്റപ്പെട്ട ഒരുപാട് ജീവിതങ്ങൾ തന്റെ പിതാവിന്റെ അജഗണത്തിലുണ്ടെന്ന് തിരിച്ചറിയുന്ന യേശു കൂലിക്കാരെപ്പോലെ പെരുമാറിയിരുന്ന അന്നത്തെ ഇടയന്മാർക്കു മുന്നിൽ പിതാവിനോട് ചേർന്നു നിൽക്കുന്ന, അവിടുത്തെ ഹൃദയമറിയുന്ന തന്റെ ജീവിതം പിതാവിന്റെ അജഗണത്തിനു മുന്നിൽ തുറന്നുവയ്ക്കുന്നു. ചിതറിപ്പോയ ഇസ്രായേൽ ജനത്തെ, യഥാർത്ഥ ഇടയനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അജഗണത്തെ ദൈവത്തിന്റെ ആലയിലേക്ക് ഒരു ഗണമായി നയിക്കുവാനാണ് അവൻ സ്വജീവൻ നൽകുന്നത്. ദൈവജനത്തെ മനസ്സിലാക്കുന്ന, അവരെ പേരു ചൊല്ലിവിളിക്കുന്ന, അവർക്ക് മുൻപേ നടക്കുന്ന ഏത് ബുദ്ധിമുട്ടേറിയ മരണത്തിന്റെ താഴ്വരകളിലൂടെയും കാൽവരികളിലൂടെയും ദൈവത്തിന്റെ അജഗണത്തെ നയിക്കാൻ പോന്ന, അവർക്കായി ജീവനേകുന്ന നല്ലിടയനാണവൻ. പിതാവാണ് തന്നെ അയച്ചതെന്ന് പലവരു പല രീതികളിലൂടെ അവൻ തന്റെ ജനത്തോട് വിളിച്ചു പറയുന്നുണ്ട്. പിതാവിലേക്ക് അവന്റെ ജനത്തെ നയിക്കേണ്ട നിയോഗമാണ് നല്ല ഇടയനായ യേശു ഏറ്റെടുത്തിരിക്കുന്നത്. അജഗണത്തിന് വഴികാട്ടിയാകേണ്ട ദൈവപുത്രന്റെ സ്വരവും സ്വഭാവവുമാണ് യേശുവിന്റെ വാക്കുകളിലും പ്രവൃത്തികളിലും നാം കാണുക. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യത്തിൽ യേശു നല്ല ഇടയന്റെ സ്വഭാവം വ്യക്തമാക്കുന്നുണ്ട്. ആടുകൾക്കു വേണ്ടി ജീവനർപ്പിക്കുന്നവനാണ് നല്ല ഇടയൻ. ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് സ്വജീവൻ രക്ഷിക്കാനായി ഓടിപ്പോകുന്നവനല്ല നല്ല ഇടയൻ. ആടുകളെ ഒരുമിച്ചു കൂട്ടുന്ന ആലയുടെ വാതിലായി തുറന്നുകിടക്കുന്ന ഭാഗത്തിന് കുറുകെയാണ് സാധാരണ ഇടയന്മാർ കിടക്കുകയെന്ന് നാമൊക്കെ കേട്ടിട്ടുണ്ട്. കാരണം ആടിനെ കൊന്നു തിന്നുവാൻ വരുന്ന മൃഗങ്ങളാകട്ടെ, അവയെ കട്ടുകൊണ്ടുപോകുവാൻ വരുന്ന കള്ളന്മാരാകട്ടെ, ഇടയൻ ഉറങ്ങുന്ന ഇടം കടന്നുവേണം ആടുകളുടെ അടുത്തെത്താൻ. ഒരിടയനെ മറികടന്ന് ആടുകൾക്കരികിലേക്ക് പോകാൻ ഇരുവരും മടിക്കും. എന്നാൽ ആടുകളെക്കുറിച്ച് കൂടുതലൊന്നും വിചാരമില്ലാത്ത കൂലിക്കാരാകട്ടെ സൗകര്യമായി ഉറങ്ങാൻ പറ്റുന്ന ഇടങ്ങളിലേക്ക് മാറിയാണുറങ്ങുക. ആടുകളിലൊന്ന് നഷ്ടപ്പെട്ടാലും തന്റെ ഉറക്കത്തിന് ഭംഗം വരരുത്, തനിക്ക് ആപത്തുകളൊന്നും വരരുത് എന്ന ചിന്തയാണ് കൂലിക്കാരനായ ഇടയനെ നയിക്കുക. നല്ല ഇടയന്റെ ചിത്രം വളരെ ഭംഗിയുള്ളതും ആകർഷകവുമായി യേശു വരച്ചുവയ്ക്കുമ്പോൾ പലരുടെയും ഉള്ളിൽ ഒരു ചോദ്യമുയർന്നേക്കാം. ഇവിടെയാണ് ഇതുപോലെ കുറച്ച് ആടുകൾക്കു വേണ്ടി ജീവൻ കളയാൻ തയ്യാറാകുന്ന ഒരു ആട്ടിടയനുണ്ടാവുക. എന്നാൽ സോമനസാലെ തന്റെ ജീവിതം മനുഷ്യരുടെ രക്ഷയ്ക്കായി ബലിയർപ്പിക്കുവാൻ തയ്യാറാകുന്ന ദൈവപുത്രന്റെ ജീവിതം മുന്നിലുള്ളപ്പോൾ നല്ല ഇടയന്റെ ഉപമ വ്യർത്ഥമല്ലെന്ന് നമുക്കറിയാം. തന്റെ ജീവൻ ദൈവത്തിന്റെ അജഗണത്തിനായി നൽകിയവനാണവൻ. ജീവിച്ചിരിക്കുമ്പോഴും മരണത്തിലും പിതാവിന്റെ ഹിതം നിറവേറ്റുവാനും ജനത്തിന് രക്ഷകരഗതമാകുവാനുമാണ് യേശു സ്വയം സമർപ്പിക്കുന്നത്. പിതാവിനോട് ചേർന്നു നിന്നുകൊണ്ട് ജനത്തിന്റെ രക്ഷയ്ക്കായി കുരിശിൽ സമർപ്പിക്കപ്പെട്ട ജീവിതം. യേശുവിന്റെ മാതൃകയിൽ ദൈവജനത്തെ നയിക്കുവാനുള്ള ഓരോ ഇടയന്മാരുടെയും സഹോദരങ്ങൾക്ക് ജീവിതത്തിൽ ദൈവത്തിലേക്കുള്ള ചൂണ്ടുപലകകളും കൈത്താങ്ങുകളുമാകുവാനുള്ള ഓരോ ക്രൈസ്തവരുടെയും വിളികൾ തിരിച്ചറിഞ്ഞ് ജീവിക്കാനാണ് നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ നല്ല ഇടയന്റെ ചിത്രം നമ്മുടെ മുന്നിൽ വയ്ക്കുന്നുണ്ട്. നല്ല ഇടയനായ യേശുവിനെപ്പോലെ സ്വാർത്ഥതയില്ലാതെ ജീവിതം ദൈവജനത്തിനായി നൽകുന്ന ആട്ടിടയന്മാരെക്കുറിച്ചുള്ള ചിന്ത നല്ല ഇടയൻ എന്ന പ്രയോഗം നമ്മുടെ മുന്നിൽ വയ്ക്കുന്നുണ്ട്. എന്നാൽ തങ്ങളുടെ ഇടയനോടൊത്ത് ഇടയന്റെ വിളികേട്ടു നടക്കുന്ന ആടുകളുടെ ഒരു ചിത്രം കൂടി നല്ല ഇടയന്റെ ഉപമ നമുക്കു മുന്നിൽ കാട്ടിത്തരുന്നുണ്ട്. യഥാർത്ഥ ഇടയസ്വരം തിരിച്ചറിയുന്ന ഇടയന്റെ പിന്നാലെ മാത്രം സഞ്ചരിക്കുന്ന ആടുകൾ, അപരിചിതനിൽ നിന്ന് ഓടിയകലാൻ, ദൈവത്തിന്റെ ആലയിൽ നിന്ന് ആടുകളെ അകറ്റുന്ന സ്വരങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള കഴിവ് ആടുകൾക്കുണ്ടാകണം. പഴയകാലത്ത് ചില ആലകളിൽ പല ഇടയന്മാരുടെ ആടുകളുണ്ടാകുമായിരുന്നു. അവയെ വേർതിരിച്ചറിയാൻ ഏതെങ്കിലും അടയാളങ്ങൾ അവയുടെ മേലുണ്ടാകും. എന്നാൽ പ്രഭാതത്തിൽ ഇടയൻ വിളിക്കുമ്പോൾ അനേകം സ്വരങ്ങളിൽ തങ്ങളുടെ ഇടയന്റെ സ്വരം തിരിച്ചറിഞ്ഞ് അവനു പിന്നാലെ അവ പുറത്തേക്കിറങ്ങിവരും. യേശുവിന്റെ സ്വരം കേട്ട് അവൻ തങ്ങളെ പേരെടുത്തു വിളിക്കുന്നത് കേട്ടാണ് ഓരോ ശിഷ്യന്മാരും അവനു പിന്നാലെ നടന്നത്. ഇടയന്റെ സ്വരം തിരിച്ചറിഞ്ഞ് അവനാകുന്ന വാതിലിലൂടെ പിതാവിന്റെ ആലയിലേക്ക് നടക്കുവാനുള്ള വിവേകവും തിരിച്ചറിവുമാണ് വിശ്വാസം നമ്മിൽ നിറയ്ക്കേണ്ടത്. ദൈവജനത്തെ നയിക്കുവാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇടയർ അധികാരത്തിന്റെയും സ്ഥാനമോഹത്തിന്റെയും പ്രലോഭനങ്ങളിൽപ്പെട്ട് തങ്ങളുടെ കടമകൾ മറന്നപ്പോൾ നിയമത്തിന്റെയും ആചാരങ്ങളുടെയും നൂലാമാലകളിൽ ജനങ്ങളെ കുരുക്കിയിട്ട് യഥാർത്ഥ ദൈവിക ചിന്തയിൽ നിന്ന് അവരെ അകറ്റിയപ്പോൾ ദൈവപുത്രനായ ക്രിസ്തു ഒരു യഥാർത്ഥ നല്ല ഇടയൻ ആരാണ് എന്ന് തന്റെ ജീവിതം കൊണ്ടും വാക്കുകൾ കൊണ്ടും പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു സുവിശേഷ ഭാഗമാണ് വിശുദ്ധ യോഹന്നാന്റെ 10-ാം അധ്യായം. കപട ഇടയന്മാരുടെയും കൂലിക്കാരുടെയും മുന്നിൽ തന്റെ ധന്യമായ ജീവിതം മുൻനിർത്തിയാണ് അവൻ പഠിപ്പിക്കുന്നത്. ദൈവഹിതം ദൈവജനത്തെ അറിയിക്കുവാനെത്തിയ അവരെ ഓരോരുത്തരെയും അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ പേരുചൊല്ലി വിളിക്കുന്ന, അവരെ ചേർത്തുപിടിക്കുന്ന സുഭിക്ഷമായ ദൈവസ്നേഹത്തിന്റെ നിത്യരക്ഷയുടെ പുൽപ്പരപ്പുകളിലേക്ക് അവരെ നയിക്കുന്ന, ദൈവജനത്തിന് ജീവനുണ്ടാകുവാനായി തന്റെ ജീവനേകുവാൻ തയ്യാറാകുന്ന നല്ല ഇടയൻ. എന്നാൽ ഈ വചനഭാഗം നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന രണ്ടാമതൊരു കാര്യം കൂടിയുണ്ടെന്ന് നാം കണ്ടു. ഇടയന്റെ സ്വരത്തിനായി കാത്തിരിക്കുന്ന, അവന്റെ സ്വരം തിരിച്ചറിയുന്ന ഒരു ദൈവജനമായി കർത്താവിന്റെ ആലയിൽ തുടരുവാനുള്ള ഒരു ക്ഷണം കൂടി യേശു ഇന്ന് നമുക്കു മുന്നിൽ വയ്ക്കുന്നുണ്ട്. ദൈവജനത്തെ നയിക്കുന്നവർ വ്യക്തി താൽപ്പര്യങ്ങളും സ്വാർത്ഥതയും അവസാനിപ്പിച്ച് ദൈവഹിതമനുസരിച്ച് ദൈവത്തിന്റെ ആലയിലേക്ക് അവരെ നയിക്കട്ടെ. അതേസമയം ദൈവത്തിന്റെ അജഗണമെന്ന നിലയിൽ മനസാക്ഷിയിൽ തിരുവചനത്തിൽ ദൈവം നിയോഗിച്ച നല്ല ഇടയന്മാരുടെ വാക്കുകളിൽ യഥാർത്ഥ ദൈവസ്വരം തിരിച്ചറിയാനും സ്വർഗരാജ്യത്തിന്റെ വിശുദ്ധിയെ ലക്ഷ്യമാക്കി ഈ ഭൂമിയിൽ ജീവിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. നല്ല ഇടയനായ യേശുവിന്റെ പിന്നാലെ വിശ്വസ്തതയോടെ സഞ്ചരിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശു നല്ല ഇടയൻ എന്ന വിഷയത്തെ ആധാരമാക്കി ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ ചിന്താമലരുകളിൽ നിങ്ങൾ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. ജോബി കാവാലം എഴുതി, പീറ്റർ ചേരാനെല്ലൂർ സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം കെസ്റ്റർ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ജൂൺ മാസം 21-ാം തീയതി ഞായറാഴ്ച വത്തിക്കാൻ ചതുരത്തിൽ ലിയോ 14-ാം പാപ്പ നയിച്ച മധ്യാന പ്രാർത്ഥന വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ആഗോള ഉത്തരവാദിത്വമാണ് പാപ്പ. ജൂൺ മാസം 22-ാം തീയതി റോമിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ ലോക ഭക്ഷ്യപദ്ധതിയുടെ വാർഷിക യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ലിയോ 14-ാം പാപ്പ സംസാരിച്ചു. സംഘർഷങ്ങൾക്കിടയിലും പ്രകൃതി ദുരന്തങ്ങൾക്കിടയിലും ജീവന് സംരക്ഷണമൊരുക്കുവാൻ ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഭക്ഷ്യ കാർഷിക സംഘടന നടത്തുന്ന പ്രവർത്തനങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. മനുഷ്യന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുവാനും അയൽക്കാരനെ സ്നേഹിക്കുവാനുമുള്ള സുവിശേഷ സന്ദേശം സഭയുടെയും ലോക ഭക്ഷ്യപദ്ധതിയുടെയും ദൗത്യങ്ങളിൽ ഒരുപോലെ പ്രതിഫലിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പട്ടിണിയും പോഷകാഹാരക്കുറവും നേരിടുന്നതിനൊപ്പം അവയുടെ അടിസ്ഥാന കാരണങ്ങൾ കണ്ടെത്തുവാനും പരിഹരിക്കുവാനും ലോകരാജ്യങ്ങൾ ഒന്നിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ആധുനിക ലോകത്ത് അന്താരാഷ്ട്ര സഹകരണം നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് പാപ്പ ആശങ്കകൾ രേഖപ്പെടുത്തി. രാജ്യങ്ങൾ തമ്മിലുള്ള അവിശ്വാസം വർദ്ധിക്കുന്നതും സൈനിക ചിലവുകൾക്കായി വിഭവങ്ങൾ വകമാറ്റുന്നതും പട്ടിണി വിരുദ്ധ പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്നുവെന്ന് പാപ്പ ചൂണ്ടിക്കാണിച്ചു. ലോകത്ത് ഭക്ഷണത്തെക്കാൾ വേഗത്തിൽ ആയുധങ്ങൾ അതിർത്തികൾ കടന്നെത്തുന്നു എന്നത് വേദനാജനകമായ ഒരു വൈരുദ്ധ്യമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നമ്മൾ മനുഷ്യരാണ്, റോബോട്ടുകളല്ല. മൊബൈൽ ഫോൺ അടിമത്തത്തിനെതിരെ ലിയോ 14-ാം പാപ്പ. വർഷം തോറും വത്തിക്കാനിൽ കുട്ടികൾക്കായി നടത്തിവരുന്ന വേനൽക്കാല ക്യാമ്പായ എസ്താത്തേറ ഗാത്സിയിൽ സംബന്ധിക്കുന്നവരെ ലിയോ 14-ാം പാപ്പ സന്ദർശിക്കുകയും അവരോട് സംവദിക്കുകയും ചെയ്തു. ബന്ധങ്ങളുടെ പ്രാധാന്യത്തെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് പാപ്പ സംസാരിച്ചത്. ഡിജിറ്റൽ ലോകത്തുനിന്ന് എങ്ങനെ മുക്തി നേടാം എന്ന ഫെദറിക്കോ എന്ന ബാലന്റെ ചോദ്യത്തിന് നമ്മൾ മനുഷ്യരാണ് അല്ലാതെ ടെക്നോ റോബോട്ടുകളല്ല എന്ന് ആമുഖമായി പറഞ്ഞ പാപ്പ, സാങ്കേതിക വിദ്യകൾ നല്ലതാണെങ്കിലും അത് നമ്മെ അടിമകളാക്കുവാൻ അനുവദിക്കരുതെന്ന് കൂട്ടിച്ചേർത്തു. ഭക്ഷണസമയത്തും കുടുംബാംഗങ്ങൾ ഒത്തുചേരുമ്പോഴും മൊബൈൽ ഫോണുകൾ മാറ്റിവെച്ച് പരസ്പരം സംസാരിക്കുവാൻ ശീലിക്കണമെന്നും കുഞ്ഞുങ്ങളെ പാപ്പ ആഹ്വാനം ചെയ്തു. ദൈവം നമ്മുടെ സ്ക്രീനുകളിലേക്കല്ല, മറിച്ച് നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നതെന്നും അദ്ദേഹം കുട്ടികളെ ഓർമ്മിപ്പിച്ചു. നിരാശയെ പ്രത്യാശയാൽ അതിജീവിക്കുവാൻ പവിയയിൽ പാപ്പായുടെ ആഹ്വാനം. 2026 ജൂൺ മാസം 20-ാം തീയതി ഇറ്റലിയിലെ പവിയയിലേക്കുള്ള ഇടയ സന്ദർശനത്തിന്റെ ഭാഗമായി ലിയോ 14-ാം പാപ്പ വൈദികർ, സന്യാസിനികൾ, സന്യാസികൾ, സെമിനാരി വിദ്യാർത്ഥികൾ എന്നിവർക്കൊപ്പം ചരിത്രപ്രസിദ്ധമായ സാൻ പിയത്രോ ഇൻ ചേലോ ദി ഓറോ ബസിലിക്കയിൽ വച്ച് വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുകയും സന്ദേശം നൽകുകയും ചെയ്തു. മതേതരവൽക്കരിക്കപ്പെട്ട ഇന്നത്തെ സമൂഹത്തിൽ സുവിശേഷ പ്രഘോഷണം നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് പാപ്പ തന്റെ പ്രഭാഷണം ആരംഭിച്ചത്. വെല്ലുവിളികൾ കണ്ട് ഭയപ്പെടുകയോ നിരാശയിലാണ്ട് നിഷേധാത്മകമായ നിലപാടുകളിലേക്ക് വഴുതി വീഴുകയോ ചെയ്യരുതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പകരം യേശുവിനെ പോലെ കാര്യങ്ങളെ ആഴത്തിൽ കാണുവാൻ സഹായിക്കുന്ന ഒരു ആത്മീയ ദൃഷ്ടി നാം വളർത്തിയെടുക്കണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്തു. അന്ധകാരത്തിനിടയിലും പരിശുദ്ധാത്മാവ് പരത്തുന്ന പ്രകാശം തിരിച്ചറിയുവാൻ വിശ്വാസികൾക്ക് കഴിയണമെന്നും വെള്ളത്തെ വീഞ്ഞാക്കുവാനും കളകൾക്കിടയിൽ വളരുന്ന ഗോതമ്പിനെ കണ്ടെത്താനുമുള്ള വിശ്വാസത്തിന്റെ കരുത്താണ് ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമെന്ന് ഫ്രാൻസിസ് പാപ്പായെ ഉദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് എടുത്തു പറഞ്ഞു. മാനവികതയുടെയും ഐക്യദാർഢ്യത്തിന്റെയും പാത സ്വീകരിക്കണം പാപ്പ. ഇറ്റലിയിലെ പവിയ നഗരത്തിൽ ഇടയ സന്ദർശനം നടത്തുന്ന ലിയോ 14-ാം പാപ്പ നഗരത്തിലെ വിക്ടോറിയ ചത്തുരത്തിൽ വച്ച് പൗരസമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. നഗരത്തിന്റെ സൗന്ദര്യം കേവലം കാഴ്ചയിലല്ല, മറിച്ച് അത് പൗരന്മാർക്ക് നൽകപ്പെട്ട ഒരു ദൗത്യമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നഗരം എന്നത് ഒരു സ്ഥലം മാത്രമല്ല, മറിച്ച് ഒരു മാനുഷിക അവസ്ഥയാണെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. നഗരം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. പൊതുനന്മയ്ക്കായി വ്യക്തിപരമായ താൽപ്പര്യങ്ങൾ മാറ്റിവെച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ പൗരന്മാരായിത്തീരുന്നത്. നഗരത്തിലെ വിദ്യാലയങ്ങളും ആശുപത്രികളും സർവകലാശാലയും കേവലം കെട്ടിടങ്ങളല്ല, മറിച്ച് അത് മനുഷ്യരുടെ അന്തസ്സിനെ ഉയർത്തിപ്പിടിക്കുന്ന സേവന കേന്ദ്രങ്ങൾ ആകണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. പവിയ സർവകലാശാലയുടെ അക്കാദമിക പാരമ്പര്യത്തെ പരാമർശിച്ച അദ്ദേഹം, അറിവ് എന്നത് കേവലം ലാഭത്തിനു വേണ്ടിയുള്ളതാകരുത്, മറിച്ച് മനുഷ്യന്റെ നന്മയ്ക്കായിരിക്കണം എന്ന് ഓർമ്മിപ്പിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ജൂൺ മാസം 21-ാം തീയതി ഞായറാഴ്ച വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാൻ ചതുരത്തിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷ കേൾക്കാം.

0: ലത്തീൻ ആരാധനക്രമം ആണ്ടുവട്ടക്കാലം പന്ത്രണ്ടാം ഞായറാഴ്ചയിലെ വചനഭാഗമായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 26 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങളെ ആധാരമാക്കിയാണ് പാപ്പ സന്ദേശം നൽകിയത്.
1: Cari fratelli e sorelle, buona domenica. Nel Vangelo della liturgia odierna, Gesù inviando i discepoli in missione, tra l'altro rivolge loro questa esortazione.
0: പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ശുഭഞായർ. ഇന്നത്തെ ആരാധനക്രമത്തിലെ സുവിശേഷത്തിൽ യേശു തന്റെ ശിഷ്യന്മാരെ പ്രേഷിത ദൗത്യത്തിനായി അയക്കുമ്പോൾ ഇപ്രകാരം ഉപദേശിക്കുന്നു: അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുവിൻ, ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് ഘോഷിക്കുവിൻ. ചെവിയിൽ, അതായത് ഹൃദയത്തിൻ്റെ രഹസ്യത്തിൽ നാം കേൾക്കുന്നതും എല്ലാവരോടും പ്രഘോഷിക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നതും തമ്മിലുള്ള ഒരു ബന്ധമാണ് അവിടുന്ന് ഇവിടെ കാണിച്ചു തരുന്നത്. സുവിശേഷ പ്രഘോഷണം എന്നത് ഒന്നാമതായി ക്രിസ്തുവുമായുള്ള ഓരോരുത്തരുടെയും സവിശേഷവും വ്യക്തിപരവുമായ കൂടിക്കാഴ്ചയുടെ പങ്കുവയ്ക്കലാണെന്ന് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പസ്തോലിക ദൗത്യത്തിൻ്റെ ശക്തി സാങ്കേതിക വിദ്യകൾക്കും ഉപകരണങ്ങൾക്കും അപ്പുറം നമ്മിൽ പരിശുദ്ധാത്മാവ് നടത്തുന്ന പ്രവർത്തനത്തിലും നമ്മുടെ പ്രതികരണത്തിൻ്റെ ആത്മാർത്ഥതയിലുമാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. നാം ധ്യാനിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതാണ് പ്രഘോഷണമെന്ന് വിശുദ്ധ തോമസ് അക്വീനാസ് പഠിപ്പിക്കുന്നു. ധ്യാനമെന്നത് ചില വിശുദ്ധർക്കോ സന്യാസികൾക്കോ മാത്രമായി മാറ്റിവെക്കപ്പെട്ട ഒന്നാണെന്ന് നാം കരുതരുത്. നമ്മുടെ ദൈനംദിന തിരക്കുകൾക്കിടയിൽ ദൈവത്തിന് മുൻപിൽ നിശബ്ദമായിരിക്കുവാനും അവിടുത്തെ സ്വരം കേൾക്കുവാനും നമ്മുടെ സന്തോഷങ്ങളും ആശങ്കകളും അവിടുത്തെ ഏൽപ്പിക്കുവാനും അവിടുത്തോടൊപ്പം നമ്മുടെ ജീവിതം വിലയിരുത്തുവാനും കുറച്ചു സമയം കണ്ടെത്താൻ ശ്രമിച്ചാൽ നമുക്കെല്ലാവർക്കും ഇത് സാധ്യമാണ്. ഇത് നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ദൃഢവും ബോധ്യമുള്ളതുമാക്കുന്നു. തൽഫലമായി സുവിശേഷത്തിൻ്റെ വെളിച്ചം എല്ലാ സാഹചര്യങ്ങളിലും പ്രതിഫലിപ്പിക്കുവാൻ കഴിയുന്ന വിശ്വസ്തരും സ്വതന്ത്രരുമായ അപ്പസ്തോലന്മാരായി നാം മാറുന്നു. വചനം സ്വീകരിക്കപ്പെടാത്ത ഇടങ്ങളിൽ പോലും സാക്ഷ്യം നൽകുവാൻ ഇത് നമ്മെ പ്രാപ്തരാക്കുന്നു. ഈ വചനഭാഗത്തിൻ്റെ രചയിതാവായ വിശുദ്ധ മത്തായി കഠിനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിരുന്ന വിശ്വാസ സമൂഹങ്ങൾക്ക് വേണ്ടിയാണ് ഇത് എഴുതിയത്. ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ക്രൈസ്തവർ അനുഭവിക്കുന്നതുപോലെ ശത്രുതയും പീഡനങ്ങളും അവർക്കും നേരിടേണ്ടി വന്നിരുന്നു. നിരാശയ്ക്കും ഭയത്തിനും കീഴടങ്ങുവാനുള്ള പ്രലോഭനം അന്ന് വലുതായിരുന്നു. അന്നും ഇന്നും യേശുവിൻ്റെ പഠനങ്ങളോട് വിശ്വസ്തത പുലർത്തുന്നതും അവിടുത്തെ വചനം പ്രഘോഷിക്കുന്നതും വെല്ലുവിളി നിറഞ്ഞതാണ്. വെറുപ്പിന് സ്നേഹം കൊണ്ടും അഹന്തയ്ക്ക് ശാന്തത കൊണ്ടും നിരാശയ്ക്ക് സ്ഥിരോത്സാഹം കൊണ്ടും മറുപടി നൽകുക എന്നത് പ്രയാസകരമാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെയും പ്രേഷിത ദൗത്യത്തിൻ്റെയും വേരുകൾ കർത്താവുമായുള്ള തീക്ഷ്ണമായ ബന്ധത്തിൽ ഉറപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് നമുക്ക് ദൗത്യത്തിൽ നിന്നും പിന്മാറാതിരിക്കുവാനുള്ള കരുത്തു നൽകുന്നു. പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം എല്ലാവരിലും എത്തിക്കുവാൻ ഇത് നമ്മെ സഹായിക്കുന്നു. ലോകത്തിന് ഇന്ന് ഇത് ഏറെ ആവശ്യമാണ്. നമ്മുടെ വിളിയനുസരിച്ച് യേശുവിൻ്റെ മിഷനറി ശിഷ്യന്മാരായി ജീവിക്കുവാൻ പരിശുദ്ധ കന്യകാ മറിയം നമ്മെ സഹായിക്കട്ടെ.
1: La Vergine Maria ci aiuti a essere discepoli missionari del Signore Gesù, ciascuno secondo la propria vocazione.
0: തന്റെ സന്ദേശത്തിന് ശേഷം പാപ്പ ത്രികാല ജപ പ്രാർത്ഥന നയിക്കുകയും അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.
1: Angelus Domini nuntiavit Mariae.
2: Concepit Spiritu Sancto.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus. Et benedictus fructus ventris tui, Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ecce ancilla Domini.
2: Fiat mi secundum verbum tuum.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Et verbum caro factum est.
2: Et habitavit in nobis.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ora pro nobis, Sancta Dei Genetrix.
2: Digni officiamur promissionibus Christi.
1: Oremus. Gratiam tuam quae sumus Domine mentibus nostris infunde, ut qui angelo nunciante, Christi Filii Tui incarnationem coniovimus, per passionem eius et crucem, ad resurrectionis gloriam perducamur, per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Pro fidelibus defunctis, Requiem aeternam dona eis, Domine,
2: et lux perpetua luceat eis.
1: Requiescant in pace.
2: Amen.
1: Dominus vobiscum.
2: Et cum spiritu tuo.
1: Sed nomen Domini benedictum.
2: Ex nunc et usque in saeculum.
1: Adiutorium nostrum in nomine Domini.
2: Qui feci caelum et terram.
1: Benedicat vos, omnipotens Deus, Pater et Filius, et Spiritus Sanctus.
2: Amen.
0: ത്രികാല പ്രാർത്ഥനയ്ക്ക് ശേഷം ജൂൺ മാസം 20-ാം തീയതി ആഘോഷിച്ച 75-ാമത് ലോക അഭയാർത്ഥി ദിനത്തെ അനുസ്മരിച്ചുകൊണ്ട് അഭയാർത്ഥികളുടെ പദവി സംബന്ധിച്ച കൺവെൻഷൻ ദേശീയ നേതാക്കളുടെ മനസാക്ഷിയെ പ്രകാശിപ്പിക്കുമെന്ന് പാപ്പ പ്രത്യാശ പ്രകടിപ്പിച്ചു. കഴിഞ്ഞ തിങ്കളാഴ്ച ബ്രസീലിയൻ സംസ്ഥാനമായ സിയറയിലുണ്ടായ വാഹനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട 7 ബാസ്കറ്റ്ബോൾ താരങ്ങളായ യുവാക്കൾക്കായി തന്റെ പ്രാർത്ഥനകൾ പാപ്പ ഉറപ്പു നൽകി. കത്തോലിക്ക പെന്തക്കോസ്തു സഭകൾക്കിടയിൽ വിശ്വാസപരമായ കാര്യങ്ങളിൽ പരസ്പര ബഹുമാനവും ധാരണയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്ഥാപിതമായ കത്തോലിക്ക പെന്തക്കോസ്ത് ഇന്റർനാഷണൽ ഡയലോഗിലെ അംഗങ്ങളെയും പാപ്പ പ്രത്യേകം അഭിവാദ്യം ചെയ്തു. അടുത്തതായി ഒരു മരിയൻ ഗാനം കേൾക്കാം. വീണ റോസ് വർഗീസ് രജനിയും സംഗീതവും നിർവഹിച്ച ഗാനം, ആലാപനം ശ്രേയ ജയദീപ്.

Take a tat, take a tat, take a tan, kitan, da. Do me a ticket,

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ജൂൺ മാസം 21-ാം തീയതി ഞായറാഴ്ച വത്തിക്കാൻ ചതുരത്തിൽ ലിയോ 14-ാം പാപ്പ നയിച്ച മധ്യാന പ്രാർത്ഥന വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ആഗോള ഉത്തരവാദിത്വമാണ് പാപ്പ. ജൂൺ മാസം 22-ാം തീയതി റോമിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ ലോക ഭക്ഷ്യപദ്ധതിയുടെ വാർഷിക യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ലിയോ 14-ാം പാപ്പ സംസാരിച്ചു. സംഘർഷങ്ങൾക്കിടയിലും പ്രകൃതി ദുരന്തങ്ങൾക്കിടയിലും ജീവന് സംരക്ഷണമൊരുക്കുവാൻ ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഭക്ഷ്യ കാർഷിക സംഘടന നടത്തുന്ന പ്രവർത്തനങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. മനുഷ്യന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുവാനും അയൽക്കാരനെ സ്നേഹിക്കുവാനുമുള്ള സുവിശേഷ സന്ദേശം സഭയുടെയും ലോക ഭക്ഷ്യപദ്ധതിയുടെയും ദൗത്യങ്ങളിൽ ഒരുപോലെ പ്രതിഫലിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പട്ടിണിയും പോഷകാഹാരക്കുറവും നേരിടുന്നതിനൊപ്പം അവയുടെ അടിസ്ഥാന കാരണങ്ങൾ കണ്ടെത്തുവാനും പരിഹരിക്കുവാനും ലോകരാജ്യങ്ങൾ ഒന്നിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ആധുനിക ലോകത്ത് അന്താരാഷ്ട്ര സഹകരണം നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് പാപ്പ ആശങ്കകൾ രേഖപ്പെടുത്തി. രാജ്യങ്ങൾ തമ്മിലുള്ള അവിശ്വാസം വർദ്ധിക്കുന്നതും സൈനിക ചിലവുകൾക്കായി വിഭവങ്ങൾ വകമാറ്റുന്നതും പട്ടിണിവിരുദ്ധ പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്നുവെന്ന് പാപ്പ ചൂണ്ടിക്കാണിച്ചു. ലോകത്ത് ഭക്ഷണത്തെക്കാൾ വേഗത്തിൽ ആയുധങ്ങൾ അതിർത്തികൾ കടന്നെത്തുന്നു എന്നത് വേദനാജനകമായ ഒരു വൈരുദ്ധ്യമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നമ്മൾ മനുഷ്യരാണ്, റോബോട്ടുകളല്ല. മൊബൈൽ ഫോൺ അടിമത്തത്തിനെതിരെ ലിയോ 14-ാം പാപ്പ. വർഷം തോറും വത്തിക്കാനിൽ കുട്ടികൾക്കായി നടത്തിവരുന്ന വേനൽക്കാല ക്യാമ്പായ എസ്താത്തേറ ഗാത്സിയിൽ സംബന്ധിക്കുന്നവരെ ലിയോ 14-ാം പാപ്പ സന്ദർശിക്കുകയും അവരോട് സംവദിക്കുകയും ചെയ്തു. ബന്ധങ്ങളുടെ പ്രാധാന്യത്തെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് പാപ്പ സംസാരിച്ചത്. ഡിജിറ്റൽ ലോകത്തുനിന്ന് എങ്ങനെ മുക്തി നേടാം എന്ന ഫെദറിക്കോ എന്ന ബാലന്റെ ചോദ്യത്തിന് നമ്മൾ മനുഷ്യരാണ് അല്ലാതെ ടെക്നോ റോബോട്ടുകളല്ല എന്ന് ആമുഖമായി പറഞ്ഞ പാപ്പ, സാങ്കേതിക വിദ്യകൾ നല്ലതാണെങ്കിലും അത് നമ്മെ അടിമകളാക്കുവാൻ അനുവദിക്കരുതെന്ന് കൂട്ടിച്ചേർത്തു. ഭക്ഷണ സമയത്തും കുടുംബാംഗങ്ങൾ ഒത്തുചേരുമ്പോഴും മൊബൈൽ ഫോണുകൾ മാറ്റിവെച്ച് പരസ്പരം സംസാരിക്കുവാൻ ശീലിക്കണമെന്നും കുഞ്ഞുങ്ങളെ പാപ്പ ആഹ്വാനം ചെയ്തു. ദൈവം നമ്മുടെ സ്ക്രീനുകളിലേക്കല്ല, മറിച്ച് നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നതെന്നും അദ്ദേഹം കുട്ടികളെ ഓർമ്മിപ്പിച്ചു. നിരാശയെ പ്രത്യാശയാൽ അതിജീവിക്കുവാൻ പവിയയിൽ പാപ്പായുടെ ആഹ്വാനം. 2026 ജൂൺ മാസം 20-ാം തീയതി ഇറ്റലിയിലെ പവിയയിലേക്കുള്ള ഇടയ സന്ദർശനത്തിന്റെ ഭാഗമായി ലിയോ 14-ാം പാപ്പ വൈദികർ, സന്യാസിനികൾ, സന്യാസികൾ, സെമിനാരി വിദ്യാർത്ഥികൾ എന്നിവർക്കൊപ്പം ചരിത്രപ്രസിദ്ധമായ സാൻ പിയത്രോ ഇൻ ചേലോ ദി ഓറോ ബസിലിക്കയിൽ വച്ച് വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുകയും സന്ദേശം നൽകുകയും ചെയ്തു. മതേതരവൽക്കരിക്കപ്പെട്ട ഇന്നത്തെ സമൂഹത്തിൽ സുവിശേഷ പ്രഘോഷണം നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് പാപ്പ തന്റെ പ്രഭാഷണം ആരംഭിച്ചത്. വെല്ലുവിളികൾ കണ്ട് ഭയപ്പെടുകയോ നിരാശയിലാണ്ട് നിഷേധാത്മകമായ നിലപാടുകളിലേക്ക് വഴുതി വീഴുകയോ ചെയ്യരുതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പകരം യേശുവിനെ പോലെ കാര്യങ്ങളെ ആഴത്തിൽ കാണുവാൻ സഹായിക്കുന്ന ഒരു ആത്മീയ ദൃഷ്ടി നാം വളർത്തിയെടുക്കണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്തു. അന്ധകാരത്തിനിടയിലും പരിശുദ്ധാത്മാവ് പരത്തുന്ന പ്രകാശം തിരിച്ചറിയുവാൻ വിശ്വാസികൾക്ക് കഴിയണമെന്നും വെള്ളത്തെ വീഞ്ഞാക്കുവാനും കളകൾക്കിടയിൽ വളരുന്ന

ഗോതമ്പിനെ കണ്ടെത്താനുമുള്ള വിശ്വാസത്തിന്റെ കരുത്താണ് ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമെന്ന് ഫ്രാൻസിസ് പാപ്പായെ ഉദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് എടുത്തു പറഞ്ഞു. മാനവികതയുടെയും ഐക്യദാർഢ്യത്തിന്റെയും പാത സ്വീകരിക്കണം പാപ്പ. ഇറ്റലിയിലെ പവിയ നഗരത്തിൽ ഇടയ സന്ദർശനം നടത്തുന്ന ലിയോ 14-ാമൻ പാപ്പ നഗരത്തിലെ വിത്തോറിയ ചത്തുരത്തിൽ വച്ച് പൗരസമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. നഗരത്തിന്റെ സൗന്ദര്യം കേവലം കാഴ്ചയിലല്ല, മറിച്ച് അത് പൗരന്മാർക്ക് നൽകപ്പെട്ട ഒരു ദൗത്യമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നഗരം എന്നത് ഒരു സ്ഥലം മാത്രമല്ല, മറിച്ച് ഒരു മാനുഷിക അവസ്ഥയാണെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. നഗരം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. പൊതുനന്മയ്ക്കായി വ്യക്തിപരമായ താൽപ്പര്യങ്ങൾ മാറ്റിവെച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ പൗരന്മാരായിത്തീരുന്നത്. നഗരത്തിലെ വിദ്യാലയങ്ങളും ആശുപത്രികളും സർവകലാശാലയും കേവലം കെട്ടിടങ്ങളല്ല, മറിച്ച് അത് മനുഷ്യരുടെ അന്തസ്സിനെ ഉയർത്തിപ്പിടിക്കുന്ന സേവന കേന്ദ്രങ്ങൾ ആകണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. പവിയ സർവകലാശാലയുടെ അക്കാദമിക പാരമ്പര്യത്തെ പരാമർശിച്ച അദ്ദേഹം അറിവ് എന്നത് കേവലം ലാഭത്തിനു വേണ്ടിയുള്ളതാകരുത്, മറിച്ച് മനുഷ്യന്റെ നന്മയ്ക്കായിരിക്കണം എന്ന് ഓർമ്മിപ്പിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ജൂൺ മാസം 21-ാം തീയതി ഞായറാഴ്ച വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാൻ ചതുരത്തിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷ കേൾക്കാം.

0: ലത്തീൻ ആരാധനക്രമം ആണ്ടുവട്ടക്കാലം പന്ത്രണ്ടാം ഞായറാഴ്ചയിലെ വചനഭാഗമായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 26 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങളെ ആധാരമാക്കിയാണ് പാപ്പ സന്ദേശം നൽകിയത്.
1: Cari fratelli e sorelle, buona domenica. Nel Vangelo della liturgia odierna, Gesù inviando i discepoli in missione, tra l'altro rivolge loro questa esortazione.
0: പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ശുഭഞായർ. ഇന്നത്തെ ആരാധനക്രമത്തിലെ സുവിശേഷത്തിൽ യേശു തന്റെ ശിഷ്യന്മാരെ പ്രേഷിത ദൗത്യത്തിനായി അയക്കുമ്പോൾ ഇപ്രകാരം ഉപദേശിക്കുന്നു: അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുവിൻ, ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് ഘോഷിക്കുവിൻ. ചെവിയിൽ, അതായത് ഹൃദയത്തിൻ്റെ രഹസ്യത്തിൽ നാം കേൾക്കുന്നതും എല്ലാവരോടും പ്രഘോഷിക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നതും തമ്മിലുള്ള ഒരു ബന്ധമാണ് അവിടുന്ന് ഇവിടെ കാണിച്ചു തരുന്നത്. സുവിശേഷ പ്രഘോഷണം എന്നത് ഒന്നാമതായി ക്രിസ്തുവുമായുള്ള ഓരോരുത്തരുടെയും സവിശേഷവും വ്യക്തിപരവുമായ കൂടിക്കാഴ്ചയുടെ പങ്കുവയ്ക്കലാണെന്ന് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പസ്തോലിക ദൗത്യത്തിന്റെ ശക്തി സാങ്കേതിക വിദ്യകൾക്കും ഉപകരണങ്ങൾക്കും അപ്പുറം നമ്മിൽ പരിശുദ്ധാത്മാവ് നടത്തുന്ന പ്രവർത്തനത്തിലും നമ്മുടെ പ്രതികരണത്തിന്റെ ആത്മാർത്ഥതയിലുമാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. നാം ധ്യാനിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതാണ് പ്രഘോഷണമെന്ന് വിശുദ്ധ തോമസ് അക്വീനാസ് പഠിപ്പിക്കുന്നു. ധ്യാനമെന്നത് ചില വിശുദ്ധർക്കോ സന്യാസികൾക്കോ മാത്രമായി മാറ്റിവെക്കപ്പെട്ട ഒന്നാണെന്ന് നാം കരുതരുത്. നമ്മുടെ ദൈനംദിന തിരക്കുകൾക്കിടയിൽ ദൈവത്തിനു മുൻപിൽ നിശബ്ദമായിരിക്കുവാനും അവിടുത്തെ സ്വരം കേൾക്കുവാനും നമ്മുടെ സന്തോഷങ്ങളും ആശങ്കകളും അവിടുത്തെ ഏൽപ്പിക്കുവാനും അവിടുത്തോടൊപ്പം നമ്മുടെ ജീവിതം വിലയിരുത്തുവാനും കുറച്ചു സമയം കണ്ടെത്താൻ ശ്രമിച്ചാൽ നമുക്കെല്ലാവർക്കും ഇത് സാധ്യമാണ്. ഇത് നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ദൃഢവും ബോധ്യമുള്ളതുമാക്കുന്നു. തൽഫലമായി സുവിശേഷത്തിന്റെ വെളിച്ചം എല്ലാ സാഹചര്യങ്ങളിലും പ്രതിഫലിപ്പിക്കുവാൻ കഴിയുന്ന വിശ്വസ്തരും സ്വതന്ത്രരുമായ അപ്പസ്തോലന്മാരായി നാം മാറുന്നു. വചനം സ്വീകരിക്കപ്പെടാത്ത ഇടങ്ങളിൽ പോലും സാക്ഷ്യം നൽകുവാൻ ഇത് നമ്മെ പ്രാപ്തരാക്കുന്നു. ഈ വചനഭാഗത്തിന്റെ രചയിതാവായ വിശുദ്ധ മത്തായി കഠിനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിരുന്ന വിശ്വാസ സമൂഹങ്ങൾക്ക് വേണ്ടിയാണ് ഇത് എഴുതിയത്. ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ക്രൈസ്തവർ അനുഭവിക്കുന്നതുപോലെ ശത്രുതയും പീഡനങ്ങളും അവർക്കും നേരിടേണ്ടി വന്നിരുന്നു. നിരാശയ്ക്കും ഭയത്തിനും കീഴടങ്ങുവാനുള്ള പ്രലോഭനം അന്ന് വലുതായിരുന്നു. അന്നും ഇന്നും യേശുവിന്റെ പഠനങ്ങളോട് വിശ്വസ്തത പുലർത്തുന്നതും അവിടുത്തെ വചനം പ്രഘോഷിക്കുന്നതും വെല്ലുവിളി നിറഞ്ഞതാണ്. വെറുപ്പിന് സ്നേഹം കൊണ്ടും അഹന്തയ്ക്ക് ശാന്തത കൊണ്ടും നിരാശയ്ക്ക് സ്ഥിരോത്സാഹം കൊണ്ടും മറുപടി നൽകുക എന്നത് പ്രയാസകരമാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെയും പ്രേഷിത ദൗത്യത്തിന്റെയും വേരുകൾ കർത്താവുമായുള്ള തീക്ഷ്ണമായ ബന്ധത്തിൽ ഉറപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് നമുക്ക് ദൗത്യത്തിൽ നിന്നും പിന്മാറാതിരിക്കുവാനുള്ള കരുത്തു നൽകുന്നു. പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം എല്ലാവരിലും എത്തിക്കുവാൻ ഇതു നമ്മെ സഹായിക്കുന്നു. ലോകത്തിന് ഇന്ന് ഇത് ഏറെ ആവശ്യമാണ്. നമ്മുടെ വിളിയനുസരിച്ച് യേശുവിന്റെ മിഷനറി ശിഷ്യന്മാരായി ജീവിക്കുവാൻ പരിശുദ്ധ കന്യകാ മറിയം നമ്മെ സഹായിക്കട്ടെ.
1: La Vergine Maria ci aiuti a essere discepoli missionari del Signore Gesù, ciascuno secondo la propria vocazione.
0: തന്റെ സന്ദേശത്തിനു ശേഷം പാപ്പ ത്രികാല ജപ പ്രാർത്ഥന നയിക്കുകയും അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.
1: Angelus Domini nuntiavit Mariae.
2: Concepit Spiritu Santo.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ecce ancilla Domini.
2: Fiat mi secundum verbum tuum.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Et verbum caro factum est.
2: Et habitavit in nobis.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ora pro nobis, Sancta Dei Genetrix.
2: Dignificamur promissionibus Christi.
1: Oremus. Gratiam tuam quae sumus Domine mentibus nostris infunde, ut qui angelo nunciante, Christi Filii Tui incarnationem coniovimus, per passionem eius et crucem, ad resurrectionis gloriam perducamur, per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Pro fidelibus defunctis Requiem aeternam dona eis, Domine,
2: et lux perpetua luceat eis.
1: Requiescant in pace.
2: Amen.
1: Dominus vobiscum.
2: Et cum spiritu tuo.
1: Sed nomen Domini benedictum.
2: Ex nunc et usque in saeculum.
1: Adiutorium nostrum in nomine Domini.
2: Qui feci caelum et terram.
1: Benedicat vos, omnipotens Deus, Pater et Filius, et Spiritus Sanctus.
2: Amen.
0: ത്രിഗാല പ്രാർത്ഥനയ്ക്ക് ശേഷം ജൂൺ മാസം 20-ാം തീയതി ആഘോഷിച്ച 75-ാമത് ലോക അഭയാർത്ഥി ദിനത്തെ അനുസ്മരിച്ചുകൊണ്ട് അഭയാർത്ഥികളുടെ പദവി സംബന്ധിച്ച കൺവെൻഷൻ ദേശീയ നേതാക്കളുടെ മനസാക്ഷിയെ പ്രകാശിപ്പിക്കുമെന്ന് പാപ്പ പ്രത്യാശ പ്രകടിപ്പിച്ചു. കഴിഞ്ഞ തിങ്കളാഴ്ച ബ്രസീലിയൻ സംസ്ഥാനമായ സിയറയിലുണ്ടായ വാഹനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട 7 ബാസ്കറ്റ്ബോൾ താരങ്ങളായ യുവാക്കൾക്കായി തന്റെ പ്രാർത്ഥനകൾ പാപ്പ ഉറപ്പു നൽകി. കത്തോലിക്ക പെന്തക്കോസ്ത് സഭകൾക്കിടയിൽ വിശ്വാസപരമായ കാര്യങ്ങളിൽ പരസ്പര ബഹുമാനവും ധാരണയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്ഥാപിതമായ കത്തോലിക്ക പെന്തക്കോസ്ത് ഇന്റർനാഷണൽ ഡയലോഗിലെ അംഗങ്ങളെയും പാപ്പ പ്രത്യേകം അഭിവാദ്യം ചെയ്തു. അടുത്തതായി ഒരു മരിയൻ ഗാനം കേൾക്കാം. വീണ റോസ് വർഗീസ് രജനിയും സംഗീതവും നിർവഹിച്ച ഗാനം, ആലാപനം ശ്രേയ ജയദീപ്.